0: Lakhanda Radio ITN
1: Dawal Dolahai Vinadi 41
2: വിളാവ് ഉപ വിത്ത് കിണ ആവേ
3: മേ ടി വി എസ് സ്പോർട്സ് 110 പെട്രോൾ ലീറ്റർ
4: ടി വി എസ് സ്പോർട്സ് 110 പെട്രോൾ ലീറ്റർ കിലോമീറ്റർ 80 പെടിയേ തുവാൻ മേക്ക് തമായി

0: ദശമപഹ അനുതുനായ ദശമഹത ലഖണ്ഡ റേഡിയോ ITN സബേ ശ്രീലങ്കയ ഹണ്ട
1: വിലാ വസ്ത്രേകൈ
2: വിലാവ് ഒബ വെത കിണ ആവേ
3: വാർത്താ പിട വാർത്താ കമന കോടി അട്ടെ NLV തനടെ തഹനെ ലുത്രയിൻ പ്രതി സംവർദ്ധനേട തനന്ത ശക്തിയക് വെമിൻ ഒബ ദിനവ റട തിരവത തന നിദഹനെ ബിലദീകിന ഒബ കോടിപതിയക് വൻ

0: ദശമപഹ അനുതുനായ ദശമഹത ലഖണ്ഡ റേഡിയോ ITN സബേ ശ്രീലങ്കയ ഹണ്ട
1: രാത്രി 9 ആയി വിളാവ